0: എത്രയാളും കഴിച്ചു തുടച്ചത്?
1: Recibido viento 190 grados, 9 nudos, aterrizan en pista 1-3.
0: Aterriza 1-3 a Sky 537.
1: Correcto.